ീ കാണോമെന്ത് ചിങ്കാരമായി വൈതാരാവിയെങ്ങി കാണോമെന്ത് ചിങ്കാരമായി വൈതാരാ താരാ താരാ വന്താരാ സംഗതി ഏതും ചൊന്നാരാ അവ സംഗതി ഏതും ചൊന്നാരാ